എനിക്ക് പോരാ കാമനി ക്ലബ്. Мажа, укушите, лёшины. Мажа, лёшины, бей.